0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, മലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ വരിശകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ പഠിച്ചത്

മായാമാളവുള്ള രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള വരിശകളായിരുന്നു. ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് കർണാടക സംഗീതത്തിലെ വിവിധ താളങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും 7 താളങ്ങളാണ് നമുക്കുള്ളത്. അതിനെ ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ചെമ്പതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം എന്നിവയാണ് ആ താളങ്ങൾ. താളത്തിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങൾ, അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, താളത്തിൽ ലഘു, ദ്രുതം, അനുദ്രുതം എന്നീ 3 പ്രവൃത്തികളാണ് പ്രധാനമായും ചെയ്യുന്നത്. ലഘു എന്ന് പറയുന്നത് അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലഘു. അടിച്ച് വീശുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ദ്രുതം. ഒരടി മാത്രം അടിക്കുന്നതിന് അനുദ്രുതം എന്നും പറയുന്നു. ഒന്നുകൂടി പറയാം, അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലഘു. അടിച്ച് വീശുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ദ്രുതം. ഒരടി മാത്രം അടിക്കുന്നതിന് അനുദ്രുതം എന്നും പറയുന്നു. ലഘു പലതരത്തിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, അടിച്ച് വിരലെണ്ണുന്ന പ്രക്രിയയാണ് ലഘു. അത് 5 തരത്തിലുണ്ട്. അടിച്ച് 2 വിരലെണ്ണുമ്പം മൊത്തം 3 അടിയും കൂടെ കൂട്ടി 3 അതിന് പറയുന്ന പേരാണ് തിസ്രം. അടിച്ച് 3 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 4 വരും, അടി ഉൾപ്പെടെ 4 വരും, അതിന് പറയുന്ന പേര് ചതുരസ്രം. അടിച്ച് 4 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 5 വരും, അതിന് പറയുന്ന പേരാണ് ഖണ്ഡം. അടിച്ച് 6 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 7 വരും, അതിന് പറയുന്ന പേര് മിശ്രം. അടിക്ക് ശേഷം 8 വിരലെണ്ണുമ്പോൾ ടോട്ടൽ 9 കിട്ടും, അതിന് പറയുന്ന പേര് സങ്കീർണം. ഇങ്ങനെ 5 തരത്തിൽ ലഘുവുണ്ട്. ഒന്നുകൂടി പറയാം, ടോട്ടൽ 3, അതായത് അടിച്ച് 2 വിരലെണ്ണുമ്പോൾ തിസ്രം, ടോട്ടൽ 3. അടിച്ച് 3 വിരലെണ്ണുമ്പോൾ ചതുരസ്രം, 4 വരും മൊത്തം. അടിച്ച് 4 വിരലെണ്ണുമ്പോൾ അത് ഖണ്ഡം. അടിച്ച് 6 വിരലെണ്ണുമ്പോൾ മിശ്രം. അടിച്ച് 9 വിരലെണ്ണുമ്പോൾ അത് സങ്കീർണം. ഇങ്ങനെ ലഘു 5 തരത്തിലുണ്ട്. ദ്രുതം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരടിയും ഒരു വീശും, 2 അക്ഷരങ്ങളാണ് എപ്പോഴും ഒരു ദ്രുതത്തിൽ ഉണ്ടാകുന്നത്. അനുദ്രുതം എന്ന് പറയുന്നത് ഒരു അടി മാത്രം, ഒരു അക്ഷരമാണ് ഒരു അനുദ്രുതം. നമുക്ക് 7 താളങ്ങളെക്കുറിച്ചാണ് ഈ അലങ്കാരങ്ങളിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യ താളം ധ്രുവതാളം. ധ്രുവതാളത്തിൻ്റെ അംഗങ്ങൾ ലഘു, ദ്രുതം, ലഘു, ലഘു. ആദ്യം ലഘു അടിച്ച് വിരലെണ്ണും, അതിനുശേഷം അടിച്ച് വീശും, അതിനുശേഷം വീണ്ടും അടിച്ച് വിരലെണ്ണും, വീണ്ടും അടിച്ച് വിരലെണ്ണും. ലഘു, ദ്രുതം, ലഘു, ലഘു. ഇപ്രകാരമാണ് ധ്രുവതാളം നമ്മൾ താളമിടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത് ചതുരസ്ര ജാതി ധ്രുവതാളമാണ്. ചതുരസ്ര ജാതി എന്ന് പറയുമ്പോൾ, ചതുരസ്രം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു, അടി കഴിഞ്ഞ് 3 വിരലെണ്ണുമ്പോൾ ചതുരസ്രമാണ്. അപ്പോൾ അത് ടോട്ടൽ 4 എണ്ണം, 1, 2, 3, 4 അടി കഴിഞ്ഞ് 3 വിരലെണ്ണും, അത് ചതുരസ്രം. അപ്രകാരം ആദ്യം ലഘു ഇട്ടു, 1, 2, 3, 4 ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ദ്രുതം ഇടണം. അടുത്തതായി ദ്രുതം ഇട്ടതിന് ശേഷം വീണ്ടും 2 ലഘു നമ്മളിടും. ലഘു, ദ്രുതം, ലഘു, ലഘു. അത് പാടുന്ന രീതിയാണ്, ധ്രുവതാളം പാടുന്ന രീതി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ ഇന്ന് കർണാടക സംഗീതം പഠന ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് ഇരമല്ലൂരുള്ള ആഗി, കങ്ങരപ്പടിയിലുള്ള അന്നാമറിയ, ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി എന്നിവരാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.

ഇത് ഒരു വരിയായിട്ടുണ്ട്. 14 സ്വരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് താളവും 14 അക്ഷരമാണ്. അപ്പോൾ ഒരടിയിൽ ഒരു സ്വരം വെച്ച് വരുമ്പോൾ ഒന്നാം കാലം നമുക്ക് പൂർത്തിയാകും. ഒരു വരി മൊത്തമായിട്ട് നമുക്കൊന്ന്

ധ്രുവതാളത്തിന്റെ ഒരു താളവട്ടത്തിലാണ് നമുക്ക് ഈ അലങ്കാരത്തിലെ ഒരു വരി വരുന്നത്. നമ്മളിനി രണ്ടാം കാലം പാടുമ്പോൾ രണ്ട് വരികൾ ഒരു താളവട്ടത്തിൽ വരും. അതായത് ആദ്യത്തെ വരി പാടുമ്പോൾ താളവട്ടത്തിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കും, രണ്ട് വരി പാടുമ്പോഴാണ് താളവട്ടം മുഴുവനാകുന്നത്. രണ്ടാം കാലം പാടുമ്പോൾ

ഒന്നാം കാലം പാടിയപ്പോൾ ഒരു വരി പാടിയപ്പോഴാണ് താളവട്ടം പൂർത്തിയായത്. രണ്ടാം കാലത്തിൽ രണ്ട് വരി പാടിയപ്പോഴാണ് താളവട്ടം കംപ്ലീറ്റ് ആയത്. അടുത്തത് മൂന്നാം കാലം പാടുമ്പം നാല് വരി പാടുമ്പോഴാണ്

ഇനി രണ്ട് വരിയെ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ താളത്തിന്റെ പകുതി വന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു വട്ടം കൂടെ നമ്മൾ ആദ്യം മുതൽ പാടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ താളത്തിൽ എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത വരി പാടുമ്പം

അലങ്കാരത്തിലെ ഒന്നാമത്തെ താളമായ ധ്രുവതാളം, ചതുരശ്ര ജാതി ധ്രുവതാളത്തിലുള്ള അലങ്കാരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നും രണ്ടും മൂന്നും കാലം പാടാൻ നമ്മൾ പഠിച്ചു. ഇത് അലങ്കാരങ്ങൾ, താളങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് താളം നല്ല വൃത്തിയായി അടിച്ച് താളവിട്ട് പഠിച്ചാൽ മാത്രമേ ഈ താളങ്ങൾ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അലങ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക

0: മലയാളിയുടെ സിനിമാ ഇഷ്ടങ്ങളിൽ പ്രണയത്തിന്റെയും ഗൃഹാതുരതയുടെയും സെല്ലുലോയിഡ് പതിപ്പിച്ച സംവിധായകരാണ് ഭരതൻ. കടും ചായക്കൂട്ടുകളും പച്ചയായ മനോവ്യാപാരങ്ങളുമായി അദ്ദേഹം വെള്ളിത്തിരയിൽ വരച്ചിട്ട മായ കാഴ്ചകളാണ് ഇന്നും നമ്മുടെ ഇഷ്ട ചിത്രങ്ങളിലേറെയും. മനസ്സിൽ കൊണ്ടു നടന്ന ചായക്കൂട്ടുകളൊക്കെയും ഓരോ റീലിന്റെയും ചാരുതയ്ക്കായി ചമയിച്ച പ്രതിഭ. അങ്ങനെ ഭരതൻ ടച്ചിൽ പിറന്ന മലയാളത്തിന്റെ ക്ലാസിക്കാണ് 1981 പുറത്തിറങ്ങിയ ചാട്ട. വലിയ താരനിരയോ മറ്റു സന്നാഹങ്ങളോ ഒന്നുമില്ലാത്ത ലളിതമായ ചിത്രം. എന്നാൽ കണ്ടറിയേണ്ടത് തന്നെയാണ് ചാട്ട. കാളക്കച്ചവടക്കാരൻ തരകന്റെ സഹായിയാണ് വേലു. ഉരുക്കളെ തെളിച്ചുകൊണ്ട് പോകാനും അവ കൂട്ടം തെറ്റാതെ നോക്കാനുമൊക്കെ വേലുവിന് അസാധ്യ കഴിവാണ്. സ്വന്തമായി ഉരുക്കളെ വാങ്ങാനും ഒരു മുതലാളിയാകാനും വേലു ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചു.
1: വല്ലാത്ത ക്ഷീണമുണ്ടടാ വേലു, നിന്നെ വഴി വെച്ച് കൂട്ടിന് കിട്ടിയത് വലിയ ആശ്വാസമായി.
2: ഉരുക്കള് പരയച്ചേട്ടന്റെ ആണെങ്കിലും അവറ്റോളെ കണ്ണു നിറയെ കാണാനും തൊളിക്കാനും ഒരു സുഖ.
1: വളരെ കാലമായി നീ കിടന്ന് അധ്വാനിക്കുന്നു. ആ നിനക്കും വരോട ഒരു നല്ല കാലം. ആ മാണിക്ക് ഈ ഒരു കാശ് തന്നില്ലല്ലേ വേലു? ഇല്ല.
0: വേലുവിന്റെ ഭാര്യ ചന്ദ്രമതിയെയും മകൾ കുഞ്ഞുമോളെയും നിരന്തരം വഴക്കു പറയുകയും വിവാഹ സമയത്ത് പറഞ്ഞ സ്ത്രീധനം തരാത്തതിൽ ചന്ദ്രമതിയുടെ ചേട്ടനായ മാണിക്കനെ അപമാനിക്കുകയും വേലുവിന്റെ പതിവായിരുന്നു. അയാളുടെ പക്ഷം ചേർന്ന് അവരെ കുറ്റം പറയാൻ അയാളുടെ അമ്മ പാതാള വരണ്ടിയും മടിച്ചില്ല. കാളക്കച്ചവടക്കാരും ഇടനിലക്കാരുമൊക്കെയാണ് പ്രധാനമായും അവിടെ ഉണ്ടായിരുന്നത്. കാളകളെ വിൽക്കാനായി അവയ്ക്ക് രൂപമാറ്റം വരുതലും അവിടെ പതിവാണ്.
1: ഓ ഇവറ്റങ്ങളൊന്ന് കറുപ്പിച്ചേക്കണ, ഒരു ലോറി കരി വേണമല്ലോ വയറെ. വിളങ്ങണം, ചന്ത ചെല്ലുമ്പം നല്ല കരുവീട്ട് പോലെ വിളങ്ങണം.
3: ഏതെങ്കിലും നാരിയുള്ള കണ്ണി പൊടിയിട്ടിട്ട് ഇവറ്റങ്ങളൊന്ന് വിറ്റ് കിട്ടിയാ മതിയായിരുന്നു.
1: നേരം എടുത്ത പിന്നെ എത്ര കിട്ടുന്നു കാട്ടിയടാ. ആ പടച്ചാമ്പറ ഇറങ്ങി നിർത്തണം കാണിക്കുന്നു പിന്നെ നമ്മള്. ഏടാ കരി കുറച്ച് തേക്കി, ഇല്ലെങ്കിൽ കരടികളാണെന്ന് തോന്നുന്നു. കാരല്ലളിയാ, നമുക്ക് മൃഗശാലക്കാർക്ക് വിൽക്കാം, കരടിക്കൊക്കെ ഇപ്പൊ നല്ല വിലയാ.
0: വിലപേശലിനിടയിലും ഇടനിലക്കാര് കാരണവുമൊക്കെ പല കാരണങ്ങൾക്കു വേണ്ടി ആ കാളച്ചന്തയിൽ അടി നടക്കാറുണ്ട്. പറഞ്ഞ സ്ത്രീധനം ഇനിയും നൽകാത്തതിന്റെ പേരിൽ വേലുവും മാണിക്കനും തമ്മിലായിരുന്നു അന്നത്തെ വഴക്ക്. ഈ വഴക്ക് അവസാനിപ്പിക്കാൻ തരകൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഉണ്ടായിരുന്ന കാളകൾ അസുഖം ബാധിച്ചു ചത്തുപോയതിനാൽ മാണിക്കന്റെ കയ്യിൽ കാശില്ല. എങ്ങനെയെങ്കിലും കുറച്ചു പണം സമ്പാദിക്കാൻ പാടുപെടുന്ന വേലു ആകെ കണ്ട മാർഗമാണ് മാണിക്കൻ. അങ്ങനെ ആ വഴക്ക് എങ്ങുമെങ്ങും എത്താതെ നീണ്ടുപോയി. കാളച്ചന്തയിലെ ഇടനിലക്കാരനാണ് ഭൈരവൻ. അയാളും വേലുവിന്റെ പെങ്ങളും തമ്മിൽ ഇഷ്ടത്തിലാണ്. പറഞ്ഞു ഫലിപ്പിക്കാൻ ഭൈരവനെ കഴിഞ്ഞ ആളുള്ളൂ. അയാൾ ഇടനില

0: പണക്കാരനായി വിൽക്കുന്ന കാളകൾക്കും പശുക്കൾക്കും ഇല്ലാത്ത ഗുണങ്ങളില്ല. ആ കച്ചവടത്തിൽ നിന്നും പരമാവധി പണം കൈപ്പറ്റാനും അയാൾ മറക്കില്ല. പണത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത വേലു തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഭാര്യ സഹോദരനായ മാണിക്യന്റെ അടുക്കൽ ചെന്നുകൊണ്ടാക്കി.
1: എനിക്ക് വിരോധം നിന്നോടല്ലടി, മാണിക്കനോടാണ്. മാണിക്യന്റെ
2: ഏട്ടനാണ്.

0: പെണ്ണായതുകൊണ്ടാണല്ലോ ഒന്ന് പെറ്റത്. അപമാനിച്ച് വേദനിപ്പിക്കുന്നതിന് വേണം ചേട്ടാനെ ഒരു മര്യാദ.
1: എന്താടി പറഞ്ഞത്?
0: ചലക്കാതെ

0: ബന്ധം എവിടെ വെച്ച് മുറിച്ചു?
1: വരൂ,
0: ചുട്ടാ.

0: ഈ ശരീരത്തിൽ ചോര ഓടുന്നുണ്ടെങ്കിൽ നീയും നിന്റെ മോളും ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല.
1: ഭാര്യയെയും മകളെയും ഉപേക്ഷിച്ചതിൽ എല്ലാവർക്കും അയാളോട് അമർഷം തോന്നി. അയാളുടെ പെങ്ങളും പിന്നെ തരകന്റെ ഭാര്യയുമെല്ലാം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. കാളക്കച്ചവടവും മനുഷ്യബന്ധവും രണ്ടാണെന്ന് തരകൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പണത്തിന്റെ ത്രാസിൽ മാത്രം ജീവിതത്തെ അളക്കുന്ന വേലു ആരെയും ചെവിക്കൊണ്ടില്ല. പിറ്റേന്നത്തെ ചന്തയിൽ കാലികളെ വിൽക്കാൻ തരകനും വേലുവും ഒരുമിച്ചു പോയി. അടുത്തുള്ള കുളത്തിൽ കൈ കഴുകാൻ ഇറങ്ങിയ തരകന് പെട്ടെന്നാണ് അപസ്മാരം പിടിപെട്ടത്. അയാൾ പൊടുന്നനെ ആ വെള്ളത്തിലേക്ക് മറിഞ്ഞുപോയി. രക്ഷിക്കാനായി കൈകാലിട്ടടിച്ച് വേലുവിനെ വിളിച്ച തരകന്റെ അടുക്കലേക്ക് അയാൾ ഓടിച്ചെന്നു. എന്നാൽ തരകൻ മരിച്ചാലുണ്ടാകുന്ന ലാഭങ്ങളെ പറ്റിയോർത്ത വേലു തന്റെ ആത്മസുഹൃത്ത് വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് നിസ്സംഗതയോടെ നോക്കി നിന്നു. തരകന്റെ കാളകളെയെല്ലാം വേലു വിറ്റ് കാശാക്കി. നാട്ടുകാരുടെ മുൻപിലും തരകന്റെ ഭാര്യയുടെ മുൻപിലുമൊക്കെ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കാൻ എന്തുകൊണ്ടോ വേലുവിന് കഴിഞ്ഞു. അവരുടെ കണ്ണുനീരിൽ അലിയാൻ വേലുവിന് കഴിഞ്ഞു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചു. എന്നാൽ പൂർണമായ ഒറ്റപ്പെടലിലേക്കുള്ള യാത്രയായിരുന്നു അയാൾ തിരഞ്ഞെടുത്ത ആ പാത. ദിനം പ്രതി കയ്യിലേക്ക് വന്ന പണത്തിന്റെ തിളക്കത്തിൽ ചുറ്റുമുണ്ടായിരുന്നവർ അകന്നകന്നു മാഞ്ഞുപോയത് വളരെ വൈകി മാത്രമേ അയാൾ അറിഞ്ഞുള്ളൂ. അയാളുടെ അമ്മയും പെങ്ങളും വരെ അയാളെ അകറ്റാൻ തുടങ്ങി. തരകന്റെ ഭാര്യയായ ദമയന്തിയിൽ കണ്ണുടക്കിയ വേലുവിന് അവളെ സ്വന്തമാക്കുക എന്നതായി അടുത്ത ലക്ഷ്യം. ഇത് കാണാനിടയായ തരകന്റെ മകൻ വാസുവിന്റെ മനസ്സിൽ വേലുവിനോടുള്ള പ്രതികാരാഗ്നി ആളിക്കത്തി. വേലുവിന്റെ പെങ്ങളെ വിവാഹം ചെയ്യാൻ താൽപര്യപ്പെട്ട ഭൈരവനെ അയാൾ അപമാനിച്ചിറക്കി വിട്ടു. എല്ലാം അറിയാവുന്ന വേലു പെങ്ങൾക്കായി മറ്റൊരു വിവാഹം ആലോചിക്കുന്നു എന്നറിഞ്ഞത് ഭൈരവന് സഹിക്കാനായില്ല. ഇതിൽ മനം നൊന്ത ഭൈരവൻ ഇത്രയും നാൾ അയാൾ കൊണ്ടുനടന്ന ഒരു വലിയ രഹസ്യം ദമയന്തിയെ അറിയിച്ചു.
2: ഇന്നത്തെ വേല് മുതലാളി ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് കേട്ടതാ. കൊരടി മുക്കി വെച്ച് അവർ രണ്ടുപേരും കൂടെ ഒടുക്കത്തെയാ പോക്ക് പോണത്. സങ്കടം മനസ്സിലൊതുങ്ങാത്തോണ്ട് പറഞ്ഞതാ ഉടപ്പറന്നോളെ. മോനെ വാസു, നിന്റെ അച്ഛനെ കാളവേലുവാടാ കൊന്നത്. വെള്ളത്തിൽ മുക്കി മുക്കി ഉരുക്കളേം തട്ടിച്ചു.
1: ദമയന്തിയും വാസുവും പ്രതികാരദാഹത്തോടെ തന്നെ വേലുവിനായി കാത്തുനിന്നു. വേലുവിനായി ദമയന്തിയെ ആലോചിച്ച് അവൾക്കടുക്കലേക്ക് ചെന്ന അവളുടെ അമ്മയെ അവളും ഇറക്കിവിട്ടു. അന്തർമുഖത്വം വേലുവിനെ ഇതിനോടകം പൂർണമായും വേട്ടയാടാൻ തുടങ്ങി. ഒരാശ്വാസത്തിനായി അയാൾ അയാളുടെ ഭാര്യയുടെയും മകളുടെയും അടുക്കലെത്തി.
0: ചന്ദ്രവതി, പടി കയറില്ലാന്ന് കരുതി പോയാനാണ് ഞാൻ. പക്ഷേ നിന്നെ പറ്റി മോളെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് വരാതിരിക്കാനും പറ്റുന്നില്ല.
3: നിങ്ങൾ ഏതാ മനുഷ്യ?
0: എന്റെ കയ്യിലിപ്പോ ആവശ്യത്തിന് പണമുണ്ട്. ഇന്ന് എനിക്ക് വേണ്ടത് നിന്നെയാണ്. നമ്മുടെ മോളെ കരുതി എന്റെ കൂടെ വരും.
3: വരുമ്പോ ചാട്ട കൊണ്ടുവന്നിട്ടില്ലേ ഞങ്ങളെ തല്ലാൻ?
0: ഇനി ആ ചാട്ട നിന്റെ നേരെ പൊങ്ങില്ല. ഞാൻ തമ്മി ഇന്ന് എന്റെ കൂടെ അവകാശത്തോടെ വരാൻ വേറൊരു പെണ്ണില്ല. അച്ഛനാണ് മോളെ വിളിക്കുന്നത്. മോളുവാ.
3: ഞങ്ങള് വരില്ല. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട്. പണ്ട് ചാട്ട വീശി ഇവിടെ കൊണ്ടുവന്നാക്കിയപ്പോ മുതൽ ഞങ്ങളെ കയറ്റിപ്പോ.

0: നിന്ന് എന്റെ ഉടപ്പിറങ്ങ്.
1: മാണിക്കൻ എന്റെ ആരുമല്ല, അന്ന് അയാട് പോയി ജോലി നോക്കാൻ പറ.
0: എന്റെ ഏട്ടനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ.
1: അപ്പൊ നീ വരില്ല അല്ലേ?
0: ഒന്ന് പോ മനുഷ്യ.
1: എടേ, എന്റെ കത്തി കൊണ്ട് നിന്റെ ഇറച്ചി മുറിച്ചാ മുറിയും.
0: അത് പറ്റും, പെരച്ചേട്ടന്റെ മൂത്ത ഇറച്ചി മുറിച്ച കത്തിയല്ലേ.
2: അയാൾക്കായി ആരും കാത്തിരിക്കുന്നില്ല എന്നത് അയാളുടെ മനസ്സിനെ ഒരു മരുഭൂമിയാക്കി മാറ്റി. മുൻപിൽ കഷ്ടപ്പെടുന്നവർക്ക് താങ്ങാവാൻ ആ അവസ്ഥ അയാളെ സഹായിച്ചു. ഒറ്റപ്പെടലിന്റെ വിരസത നീക്കാൻ ഒരർത്ഥത്തിൽ അയാളുടെ കയ്യിലെ പണം അയാളെ സഹായിച്ചു. സ്വന്തം മകളുടെ വിവാഹം അയാൾ അറിഞ്ഞില്ലെങ്കിലും ആരോരുമില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ വിവാഹം കഴിച്ചയപ്പിക്കാൻ അയാളുടെ പണത്തിനായി. പെങ്ങളുടെയും ഭൈരവന്റെയും വിവാഹം കാണാനുള്ള യോഗവും അയാൾക്കുണ്ടായില്ല. എവിടെയൊക്കെയോ തന്റെ തെറ്റുകളെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിഞ്ഞു.
3: എന്റെ ദേവി, എന്റെ ഗതി ഇതായല്ലോ. എന്നെ സ്നേഹിക്കാൻ ഒരാൾ പോലും ഇല്ലല്ലോ ദേവി.
4: വേലു, കുമുദത്തിനെയും ഭൈരവനെയും കുഞ്ഞുണ്ണേട്ടൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ.
5: കണ്ടു, നീ വരാൻ പറഞ്ഞ കാര്യവും പറഞ്ഞു. നീ ക്ഷമിച്ചാലും അവൻ നിന്നോട് ക്ഷമിക്കണ്ടേ?
4: എനിക്ക് അവരോടൊരു വൈരാഗ്യമില്ല കുഞ്ഞുണ്ണേട്ട. അമ്മയ്ക്ക് തീരെ സുഖമല്ല. മരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് കാണണം വെച്ചാൽ.
5: പണത്തിന് വേണ്ടി ഒരു കാലത്ത് നീ സകല ബന്ധങ്ങളും തകർത്തു. ഇപ്പൊ പണം വന്നപ്പോ പഴയതെല്ലാം നിനക്ക് തിരികെ കിട്ടണം അല്ലേ വേലു? മനുഷ്യന്റെ കോടതിയിൽ എല്ലാ തെറ്റിനും ശിക്ഷിച്ചെന്ന് വരില്ല. പക്ഷെ ദൈവത്തിനൊരു കോടതിയുണ്ട്. അവിടെ തെളിവില്ലെന്നും പറഞ്ഞ് ഒരു കേസും വെറുതെ വിടില്ല.
2: എന്നാൽ തിരിച്ചറിവിന്റെ വെളിച്ചം വേലുവിൽ വരുത്തിയ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ചുറ്റുമുള്ളവർക്കായില്ല. വേലുവിന്റെ മകളുടെ വിവാഹം മാണിക്കൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ പണം തികയാത്തതുകൊണ്ട് ആ വിവാഹം മുടങ്ങി. ഇതറിഞ്ഞു മനം നൊന്ത വേലു അയാളുടെ സമ്പാദ്യമായ ഉരുക്കളെ തെളിച്ചുകൊണ്ട് പന്തലിലേക്കെത്തി. അയാളുടെ പണത്തിനോ സമ്പാദ്യത്തിനോ ഒരു വിലയും ആരും കൽപ്പിച്ചില്ല.
6: നിന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നല്ല ഗതി നമ്മുടെ മോൾക്ക് വരരുത്. എന്താ മതി
7: കൊണ്ടുപോണ ഈ ശവങ്ങൾ ഇവിടെ നിന്ന്. എന്റെ മരുള്ള കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട, അതിന് മാണിക്കടി ഞാൻ സഹിച്ചോളാം.
6: മാണിക്കം
7: പാവയ്യതുണ്ടാക്കി മിണ്ടാ പേര നിർത്തൽ.
2: ആ വേദനയിൽ ഉരുക്കളെയും തെളിച്ചുകൊണ്ട് അയാൾ ദമയന്തിയുടെ വീട്ടിലെത്തി. താൻ പറ്റിച്ചും ചതിച്ചും വാങ്ങിയ സമ്പാദ്യത്തെ അവൾക്ക് മുൻപിൽ എറിഞ്ഞുകൊടുക്കാൻ അയാൾക്ക് സമ്മതമായിരുന്നു. വേലുവിനെ മുന്നിൽ കണ്ട വാസു സകല വികാരങ്ങളോടെയും തരകന്റെ ചാട്ടയുമായി വന്ന് വേലുവിനെ പൊതിഞ്ഞ കാളക്കൂട്ടത്തെ അടിച്ചു. അവയുടെ കുളമ്പിനടിയിൽ ആരുമറിയാതെ വേലു മരണത്തെ പുൽകി. പുതിയ ആലയെയും സ്വപ്നം കണ്ടുകൊണ്ട് പുതിയ യജമാനനെയും കാത്ത് ചാട്ടയുടെ ശബ്ദത്തിനും കാതോർത്ത് ബാക്കിയുള്ള കന്നുകാലികൾ അവിടെ അങ്ങനെ അലഞ്ഞുതിരിഞ്ഞു. അവസരങ്ങളിലെങ്കിലും മനുഷ്യനെ നിയന്ത്രിക്കുക അന്ധമായ അതിമോഹങ്ങളായിരിക്കും. അതിലേക്ക് എത്തിപ്പെടാൻ ആരെ ചതിക്കാനും അവർ മടിക്കില്ല. എന്നാൽ കിട്ടിക്കഴിഞ്ഞാലോ കളഞ്ഞു പോയതിനെ ഓർത്ത് പശ്ചാത്തപിക്കും. തന്റെ ആത്മസുഹൃത്ത് മരണത്തിലേക്ക് പോകുമ്പോൾ ആ മരണത്തിൽ തനിക്കുണ്ടാകുന്ന ലാഭത്തെ പറ്റിയാണ് അയാൾ ഓർത്തത്. എന്നാൽ പിന്നീട് അയാൾ അഭിമുഖീകരിക്കുന്നത് ഭീകരമായ ഒറ്റപ്പെടലാണ്. ഒരുപക്ഷെ താൻ മരിച്ചിരുന്നുവെങ്കിലെന്ന് വേലു ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഒരു മുതലാളിയായപ്പോൾ എല്ലാം നേടി എന്നയാൾ കരുതി കാണണം. എന്നാൽ തന്റെ ഓമന മകൾ പോലും അയാളെ വിട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വേലു മനസ്സിലാക്കിയിട്ടുണ്ടാകണം താൻ ഉരുക്കളേക്കാൾ എത്ര

0: യോ മോശമാണെന്ന്. വേലുവിന്റെ നല്ല വശങ്ങളെ ഒടുവിലാണെങ്കിലും പുറത്തു കാണിച്ചത് കഥയിലെ ഒരു പുതുമയായി തോന്നി. ഫിലോമിനയുടെ പാതാള വരണ്ടി എന്ന കഥാപാത്രവും അതിശയിപ്പിക്കുന്നതാണ്. കഥയിലുടനീളം ഒരു തരത്തിലുമുള്ള സഹതാപവും ആർക്കും അവരോട് തോന്നില്ല. ഇടനിലക്കാരന്റെ വേഷത്തിലെത്തിയ നെടുമുടി വേണുവിന്റെ പ്രകടനവും ഗംഭീരമായിരുന്നു. തരകന്റെ മകൻ വാസുവിന്റെ നോട്ടത്തിലെ തീക്ഷ്ണത ചിത്രത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രത്യേകതയാണ്. ഒരു കുഞ്ഞു പയ്യന്റെ ചാബല്യമായിരുന്നില്ല അവന്. നീറി നീറി കഴിയേണ്ടി വന്ന ദമയന്തിയും വെറുമൊരു വിധവയായി ജീവിക്കുകയുമായിരുന്നില്ല. ശക്തമായ സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു ദമയന്തി. താഴേക്കിടയിലുള്ളവരുടെ ജീവിതം അതിന്റെ ലാളിത്യത്തിൽ പകർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വേലുവിന്റെ ഒറ്റപ്പെട്ട അവസ്ഥയെ സൂചിപ്പിക്കാൻ മണലാരണ്യത്തിലൂടെയുള്ള അയാളുടെ നടത്തം കാണിച്ചതിലും ഒരു വ്യത്യസ്തത അനുഭവപ്പെട്ടു. കാളച്ചന്തയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതവും വരച്ചുകാട്ടിയ ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് അച്ഛൻ കുഞ്ഞ്, ബാലൻ കെ നായർ, ടി ജി രവി എന്നിവരാണ്. കാണാത്തവർ കണ്ടു തന്നെ അറിയേണ്ടതാണ് ചാട്ടയുടെ സവിശേഷതകൾ. ഒരു ഭരതൻ ടച്ചിൽ പുറത്തിറങ്ങിയ ഈ ക്ലാസിക് സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.
1: സിനിമാ കൊട്ടക. നിർവഹണം നന്ദിനി.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലി കുട്ടിയെ, നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കൊട്ടക.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും പുടിക്ക് തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണമീട്ടവെച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ